0: അതുപോ മീഗ മി മഹല ദ്രബി വക്കൽസ് ചോയരബി ഹനന ഹപ്പുതി കരന്ദ നൗന കുൻ ബംഗംഗനി മദുഗിദ മുള്ള മപ്പോതിന പോല വിനമായി പുതിന കഗ്വരോഗന കോയി മാഗി പോവോ
1: ഇമാ ഐ ഇമാഗി ഫ്രം ദ വോർ വി പംഗൻ ചുലേശദ ഐ നമതം കയാഗി മവാംഗദി കുൽജൽ ടോക്ന ഹംദുറലാകു വാങ് അമകി ഫാകു നശിരി ഫംഗ്ലിവ
0: ഇമാഗി ബുംഗ
1: നശിരി ഇമാഗി ഫാ മശക്കബു നുംലശിദരി ayam dugari ma ai popui mahi yale ma
0: nana nanka kahi manata laiki badi atay magi nete mi gami ma na drabi wa khal soi rabi hangna na puna wa na ko labdi imana nang bukaram na mi ma wani sim ngam gadi madu gida ma na ki ka kana nang bu yoki ban ne bu
1: ma ka kana de ka kana bu pulis ofsa wan ma pa magi da ma yam lo wa na huna zaki ma ka kana yam lo wa na huna zaki ma
0: nang nang ki ka kana adu nusine na no kon birak panangi ka ka du nang si si basang ba khang dan anha lai kan nerba mat mistena ka ka ka ka gi mat na sa lai ri adu nang pamom ting lu dere tra ima gi bu ga sano na ong si bak sat na nang ka ka gi manak ta ka ka ka ka gi mat na sa lai ri adu nang pamom ting mu so re ima gi bu ga
1: ai cha ni ma
0: mama oi bhi ma gi minung si ha do ai nang ina phan da ka kut pangam loi ai ka me pangam loi
1: ma ai ka ka gi ma khum kon tu nan ne ha chu ga ni ma ai la le ka ka ai la le ai tra ha chu ga ni ma
0: ima gi bu ma
1: adu ima na si di ai gi ima ai pa ma sha khang ba nam mi ra si da di ai bu nu shi na muk te di ma la gi na tha lo na muk te kon bi wa ni ma
0: ima gi toi toi ma la Ima kon gela ho ima gi
1: ma
0: ima kon gela ho ima gi bo ima pele ge sidi ima pele ima gi bo ima gi bo
1: Hello Inspector Tudoi speaking Kare aino matam kya yum mari ngar la pa lang thau va
0: imari bu
1: ma ke khu ma ko chalo okay bye mom na sa sa lu ke
0: imari bu na mu ta ngai koi bu na maran phan mak lai ba mi wo du na so na ko chalo ba mi wo ya ma da khu lai khak tha ge na khan ge nu koi magi bu
1: ima ima ya thung do na sa ka ki tok chalo ima ai sha lu ke ima
0: hau ga hau ga chalo chalo ne thau pang thau seu ru seloi ma gi bu go he sho ai sa gi lem bi khuri mat ta matam khuri mat ta mai pa pa

0: ആകാശവാണി ഇംഫാൽ ഹൗസിക് നുമിദാങ്കി പുങ് മാപ്പൻ താടെ മണിപ്പൂരിയുടെ പാവ് ടാബിരസി.
1: ആകാശവാണി ഇംഫാൽ ഗംഗം ഗാന്ധോയ പാവ് പാജറി. മുഖ്യമന്ത്രി യുംനാം ഖേംസാന തോങ്ങാൻ തോങ്ങാൻ സെക്യൂരിറ്റി ഫോഴ്സ് മകോക് തോങ്ങ ഓഫീസിയൽസിംഗ ഉന്നതുന രാജ്യസി തങ്ങുലൈത്താവ പുറത്തി സാനേ. മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റ സി ആർ പി എഫ് മണിപ്പൂർ നാഗാലാൻഡ് സെക്ടർ ഇൻസ്പെക്ടർ ജനറൽ രാജേന്ദ്ര നാരായൺ ദാസ് ലുചിങ്ങ കാമ്പു മുഖ്യമന്ത്രി യുംനാം ഖേംസാന ഉന്നതുന രാജ്യസി ശാന്തി രക്ഷാ ഫിവം ഖി സി ആർ പി എഫ് രാജ്യ സർക്കാർ തോങ്ങാൻ തോങ്ങാൻ സെക്യൂരിറ്റി ഏജൻസി കുസംന മണിപ്പൂർ തങ്ങുലൈത്താവ പുറത്തി മുഖ്യമന്ത്രി യുംനാം ഖേംസാന സിന്ധാക്കി. അമരോമത ഇൻസ്പെക്ടർ ജനറൽ അസാം റൈഫൽസ് ഐ ജി എ ആർ സൗത്ത് മേജർ ജനറൽ ഗൗരവ് ശർമ്മ മാപ്പൻസുബ സെക്ടർ അസാം റൈഫൽസ് കമാൻഡർ ബ്രിഗേഡിയർ പ്രതിയുഷ് കുമാർ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റ ശ്രീ യുംനാം ഖേംസാന ഉന്നതുനി സാക്കി. മണിപ്പൂർ യൂണിവേഴ്സിറ്റി പാങ്ങോക്കാൻ കൺവെൻഷൻ കൂപ്പ് ഖനക്കി ഹൈരി. മുഖ്യമന്ത്രി യുംനാം ഖേംസാന ലംദംസി ആർട്ടിസ്റ്റ് ശാന്തി പൗജൽ സന്തോക്തുനസി ചാന ഹിമിനാ ഹോണ പാമ്പി തങ്ങൈഫൈ. മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റി രാജ്യസി തോങ്ങാൻ തോങ്ങാൻ ആർട്ട് മക്കൾസി ആർട്ടിസ്റ്റ് മുഖ്യമന്ത്രി യുംനാം ഖേംസാന ഉന്നതുനിക് രാജ്യസി ഫിവം ഖനക്കി. അസുമ്പ തൻജാസിയെങ്ങിനാൽ താദോക്തുനസി ചാനവ പുറത്തി ഹോണവ ആർട്ടിസ്റ്റ് ചാവി. മുഖ്യമന്ത്രി മഹാത്തന്നായി ഫുറൂപ് മിയോ ഖുദിമപ്പുന ലാന ഉപതി ചുമലോയ് രാജ്യസി ഇംഗ്ലീഷ് കുളുംദി മേ അഹുദി തോറക്കിവ ഇറാങ് മരത്തോക്കിവോക്കിസിലും ശ്രീ ഖേംസാന ഇറാങ് കണ്ണിമാ ഹെങ്ലേപ് കേന്ദ്രി എം എൽ എ ലജാമങ് ഹൗക്കിപ്ത സുരാജാൻപൂർബുബ മിയോ ചാമക്കുൻപി സെനവൈകി. മതുന സിന്മിസിപി സെന തെക്തക്കായ ഇംഫാൽ യോഹി. അസുമ തോക്കി മരം ഫുറൂപ് മിയോ ഖുദിമത്ത ലാന ഉപത്ത അരാൻ തോന്നിയ ചുംഗനി. നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൻ ആർട്ടിസ്റ്റ് പുഖലപ്പ വാഫമ തരാമന ഒക്കുന്ന മുഖ്യമന്ത്രി രാജ്യസി എൻ ആർ സി ചെന്നഹി സർക്കാർ അപ്പാമ്പനി. കെമ്പയൻ ഫോർ ജസ്റ്റ് ആൻഡ് ഫിയർ ഡി ലിമിറ്റേഷൻ ജെ എഫ് ഡി മണിപ്പൂർ എൻ ആർ സി തൗദന മികോക് തീവ യാരോ ഹൈബ ദാബി തക്സിന്ദുന കൗബ പുങ് നിഫുനിപ്പാൻ ജനറൽ സ്ട്രൈക്കിംഗ് നിചൻബ അറിയ നുമിത്തു മിയാമി മഹുസാ പുൻസി സൗന അക്കായ തോക്കി. തമ്പാക്കി ജില്ല പുനക്ത കൈഥേൽ ദുക്കാൻ തോങ് ഹാങ്ങിതെ തൗപം സിംഗോങ് ലോൺക്കി. ലംബിത പെസഞ്ചർ പൂബ ഗാരി ചെന്നിതെ. ഇംഫാൽ വെസ്റ്റ് ഇംഫാൽ ഇസ്റ്റ് തോങ്ങാൻ തോങ്ങാൻ മഫം ജനറൽ സ്ട്രൈക് സൗകുപ്പിത തോറത്തു മഫം കയാദി തിങ്ങി. തൗബാൽ കക്ചിങ് ജിരിബാം ജില്ലാദു ജനറൽ സ്ട്രൈക് കൈഥേൽ ദുക്കാൻ ലലോ ലിത്തക്കി മഫം ലോനാ സ്കൂൾ കോളേജ് തോങ് ഹാങ്ങിതെ. ലോന ജനറൽ സ്ട്രൈക് സൗകുപ്പിത തോറത്തു ഗാരി ചോക് ചെന്നി ഖോജിങ് ചത്തി. ജെ എഫ് ഡി കൗബ പുങ് നിഫുനിപ്പാൻ ജനറൽ സ്ട്രൈക് അഹിംഗ് നോയായ ലോരണി. അതുബു കേന്ദ്ര സർക്കാർ ഓഫീസ് ബോയ്കോ തോന്നി ഖോജം മഖാ ചത്തിഗനി. മണിപ്പൂർ സാ ഖോട്ട ഹെന ചൗക്കടന പാണ്ട ദോനർ മന്ത്രാലയന പോലോ ഗ്രൗണ്ട് അഹും ലഹന അയാവ പീരെ. മപ്പാൽ കങ്ജൈബുങ് ഹാനിവ പോലോ ഗ്രൗണ്ട് മാർജിംഗ് പൗവിട്ട സഗോൾ കങ്ജൈ യോക്കട്ട പോലോ ഗ്രൗണ്ട് സെമഗട്ട അയാവ പീക്കിവനി. കൂങ്ങ സഗോൾ കങ്ജൈ യോക്കട്ട ലംദംസി പോലോ സാനോയ് ട്രെയിനിംഗ് പീവ മണിപ്പൂർ പോലോ മസാനു മാലമത ഹെന മസക്താപ്പ ഖുദാവ കയാ ഫലി. ലോനാ മസാന ഇന്റർനാഷണൽ ടൂർണമെന്റ് കയാ പാങ്ങോക്കുന്ന സാനോയ് ഹെന ഖുദാവ പീരണി ഹൈരി. സഹി ഖുദിങ്ങി ഓഗസ്റ്റ് കൂന്ന പാങ്ങോക്ക മണിപ്പൂരി ലോൽ നുമിക്കമരി ലൈനാ ആകാശവാണി ഇംഫാൽ ഇപ്പാവ കാങ്ങുന അഖന്ന സന്തോക്ക തോരം ഹയങ്ങ പുങ് മാപ്പൻ മിനിറ്റ് മങ്ങാ സന്തോക്കി. തോരം എക്സ്പേർട്ട് ലിസിൻവിടാ മണിപ്പൂർ സർക്കാർ ഡയറക്ടോരേറ്റ് ഓഫ് ലാംഗ്വേജ് പ്ലാനിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഡയറക്ടർ ലൈസ്രം രാധാകാന്ത സിംഗ മിഹുത് ഖൈദേം ഗിച്ചന്ദ്രഗ വരി വത്തായി സാനവ താപ ഫിഗനി. തോരം ആകാശവാണി യൂട്യൂബ് ചെനലു ലൈവ് സ്ട്രീമിംഗ് തോന്നി. എഫ് ഐ എസ് മെൻസ് ഹോക്കി വേൾഡ് കപ്പി പുൽ ഡി മാച്ച് ഭാരത പാകിസ്ഥാൻ പാഞ്ചിൽ മങ്ങ അഹുദ മൈഥിവ പീക്കെ. ഭാരത് മായ് പാകിൽ മാച്ച് മിനിറ്റ് മങ്ങാ കൂന്ന ഹർമൻപ്രീത്.